പൂരൻ അകം വിസ്മാത് നാനക് രാം നാം തൻ കീതാ പൂരേ ഗുരു പ്രസാദ് പൗടി തോ നാ ചല്ലി ഖസമ നാല ലബ് മോഹെ വിഗുത്തേ കർത്തബ് കരൺ പലേരിയാ മദ് മായാ സുത്തേ ഫിർ ജൂൻ പവായൻ